0: ലഖണ്ഡ് പ്രവൃത്തി സമഗിൻ മവ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണെ മനോജ് ഗൊഡോയ് ധാരണ
1: അൽമാരിയാക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വിത്ത് സൊനാലിക ട്രാക്ടറിയ
0: ലക്ഷ വിസക്കറ്റ് വെടി വട്ടിനാക്കമക്കെണ്ടു ദുംവെടി തുകയാക് സമക്ക് പുത്കലെ അന്തതിനക്കു അത്തരം കൂടെ കിണത്തി വിനവാ യുദ്ധാമുദാ ബുദ്ധിയാൻഷിട്ടില്ലാതെ തുറത്തുറ മത് ക്രിയാത്മകു വിശേഷകാര്യ ബലക്കാണില് ധാരയിൻ വെട്ടലീമ സിതുക്കലെ വെള്ളവത്ത് പ്രദേശേതി ഏതി നീതിവിരോധീവ് അലവിക്കരീമ സന്താ സൂദാനം കരുത്തിപു മെമ ദുംവെടി തുകയെ സ്വാഗനീമിട്ട് ഹെക്കിയുണ്ടാ ദുംവെടി വിശുദ്ധതാ സാരസിയാക് സ്വാഗനീമിട്ട് ഹെക്കിയു ബവായി പോലീസിയെ പവസാന്നെ സെക്കകറുവൻ സംബന്ധിയൻ വെള്ളവത്ത് പോലീസിയായി വെടിദുര വിമർശന സിതുക്കറണ്ണേ ലോക സൗഖ്യ സംവിധാനയെ ജാത്യാന്തര ഹദിസി അവസ്ഥാവ പ്രകാശയിട്ട് പത്കരത്തി വിനവാ ഏ കൊങ്കോ ജനറാജ്യ ഇബോള വൈറസിയെ സീഗ്രേൻ വ്യാപ്തവീമ സെലക്കില്ലട്ട് ഗണമീൻ മേവൺവിട്ട സെക്കസൈത് രോഗീൻ ദേശീയ ഹത്തലിസയാക് ഹന്തുനാകിനത്തി വിനവാ ഈട്ടാമത്തരവ് ഇബോള മരണ അസുവാക് കൊങ്കോവിൻ വാർത്താവിയത്തിമവായി ലോക സൗഖ്യ സംവിധാനയെ പവസാന്തേ എറാട്ട് ഇറ്റുറി പലാത്തി അഗണൂറവണ് ബുനിയ പ്രദേശയിട്ട് വെടി ബലപേമാക്കില്ല വീത്തി വിനവാ കൊങ്കു രാജ്യ അസൽവെസ് ഉഗണ്ടാവിന്ദ് ഇബോള ബവട്ട് തഹൂറുക്കള രോഗീൻ ദെദനക്കു ഹമുവിയെത്തിബവായി ലോക സൗഖ്യ സംവിധാനയ പെൺവാദിന്നി ലക്കണ് പ്രധാന പ്രവൃത്തി മധ്യാഹ്ന ദുലഹട്ട്
2: സ്വാധീന പുവത് എസ്എൻഇൻ ഒബേ ജംഗമ ദുരകഥനേറ്റ ഗെൻവാ ഗനീമട്ട് ഐടിഎൻ ന്യൂസ് അലേർട്ട്സ് സിംഹള സേവാവ സക്രിയ കരഗാൻ
3: RJ ഹിസ്തരക് ITN SLS ടൈപ്പ് കര 2299 SMS കരന്നെ.

ഇപ്പൊ നടപ്പാണ് സഹായി. അപ്പൊ അങ്ങനെ അപ്പൊ അന്തിമ പാട്ട് ബിന്ദുവായി ഹത്തായി ബിന്ദുവായി തുണയാണോ തുണായി പഹയാണോ തുണായി ഹത്തട്ട് മെസ്സേജൊക്കെ വന്നപ്പോലും ഏ അത്ര അക്കടെ ഫേസ്ബുക്ക് പേജ് വരികയല്ല അപ്പൊ പോസ്റ്റ് ലൈക്ക് കണ്ടാലോ കമന്റ് കണ്ടോ.

0: തന്നെ
1: സ്വാഭാവിക ഗുണൻപിരി വിജയ മെലിസ് കൊടു തുണപ്പാക്കുടു ഗംബരി സഹക്കാക്കുടു കിച്ചൺ സ്റ്റാർ വിജയ പ്രൊഡക്ട്സ്
2: ധമ്മപദേ തഥാഗത സംബുദ്ധ ദേശനേ സനാതന മധുര ഭാഷണേ സകല മനുഷ്യ വർഗയാഗേ ബുദ്ധി മഹിമയെ സഹ ജ്ഞാന ദർശനേ കൂട പ്രാപ്ത കരിമിന്ദ ലൗകിക മെന്മ ലോതുരാ വൂ വിമുക്തി മാർഗയെ എലിപെഹലി കരിമിന്ദ ദേശിത സംബുദ്ധ വചനേ ഹരയ ധമ്മപദേഹി അന്തർഗത വേയി ധമ്മപദയ സമസ്ത ലോകവാസി ബൗദ്ധയിൻഗേ സദാ വന്ദനീയ ധർമ്മ ഗ്രന്ഥേ വന്നേയ മാനോ വർഗയാഗേ വിമുക്തിയ ഹാ വിഭൂതിയ ഉദിസാദ സമസ്ത ലോകേ ശാന്തിയ ഉദിസാദ എമ സനാതന സദ്ധർമ്മ ചിന്താവൻ യുഗേൻ യുഗേട ജീവമാനവ പവതിനീയ

0: Lakhanda Radio ITN. Ceylon Green Life Plantation Private Limited. I'm going to live a new green life.
1: ദശക ഘാതക ജനതാ വിശ്വാസേ സഹ പ്രസാദി ദിനാഗത് ക്രിമിരാജ് ആയുർവേദ ഔഷധ ISO SLS 9001:2008 സാധിക സഹ GMP പ്രമിതിയ സാധിക കല ക്രിമിരാജ് നിഷ്പാദന കുറുലാസുവയ വാൽവിപനിയ ഹന്ദിതൈലെ മുഖസോധനയ ക്രിമിരാജ് കരാൾ ഗുളി അതുലു ഔഷധ വർഗ 300 വടാ ദൻ കാഗിൽ സ്ലാഫ് അതുലു ദിവൈന പുരാസിയ ലുമു ദേശീയ ഔഷധ വെലന്ദ സൽ സഹ ഒബട ലാംഗമ വെലന്ദ സലേൻ

0: സൗന്ദര്യാത്മക വ്യമന
1: സന്തതിയതഹര ആദരണ ബഹഗനേനെ ലക്കനേക്ക് ദദാസ് ഇക്ക ഔരുദ്ദേദി തിരഗതവനു ചോരി ചോരി ചുപ്കെ ചുപ്കെ ചിറുപഠെ ഗീത കവി അഹാന്നി പ്രേമ കഥാവക് അബ്ബാസ് മുസ്താൻ അധ്യക്ഷനെയ കലി സൽമാൻ ഖാൻ റാണി മുഖർജി പ്രിയ സിൻഹ പ്രധാന ചരിത്ര നിരൂപണേ കല ചിറുപഠെ സെലുമ ഗീതലു സമീർ അനു മലിക് തമായി സംഗീത അധ്യക്ഷനെ സിതു കലി ഇതിന്നോമ സുന്ദര കഥാവാക് വിവാഹ ജീവിതത്തിലെ വിവാഹ പാത്തി വലക്കെ ബലാപുരത്തുവ തമൻഗെ മിക്കല ദാരുവേക് ഹബൈ യം കെസി വൈദ്യവിദ്യാത്മക ഹേതു മാത് തെമാപ്യാൻ വെണ്ണ ബാരി ഒണതരമ്മയ മെലോക്കി ജീവത്തേനോ ഇതിൻ എ ആയിട്ട് വർത്തമാന താക്ഷണി വിദ്യാവേ പിഹിടൻ വിവിധ അയുരിൻ തമൻഗെ സിഹിനെ ഹബാക്കറുകാന അവസ്ഥാവത്തേനോ എതക്കൊട്ട് സറോഗേറ്റ് മദർ കേന സങ്കല്പയ മീ ചിരുപടിയതുള്ള കഥാവട്ട ലാക്കരനു ഇക്കാനെ മീ താത്തഗേമ ദാരുവേക് മവഗേ ഈ വിവാഹക ബിരുദഗേ കൊസിൻ നതിവ വെനത് വിശ്വാസവാന്ത കെനകുഗേ കൊസിൻ മെലവട്ട ബിഹിക്കിരീമ ഇതിന് മേ കഥാഭാത്തേക്ക മധുബാല കേന ലൈംഗിക ശ്രമിക കാന്താവതമായി ഓൻ്റെ ഹമു എന്നി അഗേ സമ്പൂർണ്ണ ജീവിതേമ വിനസ്വനമ മേ രാജ് സഹ പ്രിയാദെന്നത്തേക്ക മധു സ്വിസ്റ്റർലാൻഡ് അരകിനെയാണോ ഇതിൻ ഈ അതിവന സിധുവീമെക്ക് ജീവിതത്തെ അതുലട്ട് ആദരയ ഇവകേമ അനുകമ്പാവ് സഹ കമ്പനിയ പൗലക്ക് തേന ആദരയ പൗലക്ക് ബന്ധീമ വിശ്വാസയ മീ കുടക് ദേവൽഗന കഥാവട്ട ലാക്കല് ചിത്രപടയക്തമായി ചോറി ചോറി ചുപ്കെ ചുപ്കെ കിളക്കാണ് അപ്പൊ അഹമോ ഗീതയാക് അൽക്കയാഗ്നിക് ബബിൾ സുപ്രിയോ ഗീതയുടെ

0: കവിയമ്മണ്
1: സന്തതിയ ദഹര
2: മാനവീയ പ്രേമിയ സൗന്ദര്യാത്മക വ്യമന സന്തതിയ ദഹര ആദരണീയ വൈനി ലഖനക്ക് അപ്പി एक दस वर्ष अनुहत वसरे तीरगा दोनों चुटपाटी का गीत कहानी लगे चुटपाटी मोहरा इकने इत्ता कौर हरी केने को पुलवांग तमंगे वड़का दे तुरी का करगान केने क्व इत्ते क्व दिहरे उदागान ने र इरिंग चुटपाटी बैलू आयनान दानो मुकदमे खताव कियला एक्शन ट्रेलर गाने ने तमा में चुटपाटी आई थे वैन्ने राजीव राय तमा अध्यक्ष ने कले नजीरुद्दीन शाह അക്ഷയ് കുമാർ സുനിൽ ഷെട്ടി രവീന ടണ്ടൻ മിച്ചുടപട്ടെ രംഗപ്പാവ അത് പ്രതിവീര ചരിത്രകന പിടികക് വെടിപ്പുറ കഥാകര ഷാരൂഖ് ഖാൻ എവകിമ സുനിൽ ഷെട്ടി ബിപാഷ ബാസു ബോളിവുഡ് സിനിമാവേ മീ വിധിയട്ട് മേ ദുഷ്ട ചരിത്ര രംഗനേട്ട് എക്കൊണു രംഗന ശില്പി നാതരെ ജനപ്രിയത്വേ ഇന്ന് കാലിതിമ ഔൻ മേ ചരിത്ര കിസിമ ബിയക്കിൻ തുറവ ഭാരഗത്ത സമ്മാനദ്ദിനാകത്ത ഔൻ ഇതിന് സുനിൽ ഷെട്ടി ഗന കഥാ കണ്ടുകൊണ്ട് മെച്ചിട്ടപാട്ടേ ഒഹു ഓഗെ ബിരിന്ദട്ട് സിതവുനു അപരാധേ വനുവൻ തമൻഗെ പലിഗനീമ ക്രിയാത്മക കരണവ ഹബൈ ഏക തവത് കെനിക്കുകെ ഇത്തെ പോട്ട് പാത്ര തമൈ സിതു കരാന്നി ജനപ്രിയ ഗീത ഗുഡക് മെച്ചിട്ടപാട്ടെ അതുലത്തുനു ഗീതാത്തരെ തേനവ രാജീവ് റായ് അധ്യക്ഷനേ കല മെച്ചിട്ടപാട്ടെ വിജു ഷാ തമൈ സംഗീത അധ്യക്ഷവരയാ അപ്പി ഈലങ്കിട്ട് അഹന ഗീതയ ടിപ്പ് ടിപ്പ് ബരസ പാനി മേ ഗീതയ ഉദിത് നാരായണക്ക് അൽക്കയ്യാത്മി ഗായന കരാനി ആനന്ദ് ഭക്ഷ തമൈ മേ ഗീതലുവേ ഇവകിമ ഇന്ത്യവർ മേ ചുട്ടുപാടി ഗീത രചന കല സന്തതിയ ദഹന